ജാസി രചനാ ജിന്ന രചായി രംഗീ രംഗീ പന്തി കര കര ജനസി മായാ ജിൻ ഉപായി കര കര ദേഖേ കീതാ ആപണാ ജ്യോ തിസ ദീ വഡിയായി ജോ തിസ ഭാവേ സോയി കർസീ ഫിര ഹുക്മ നാ കർനാ ജായി സോ പാതശാഹോ

നമോ ഇഷ്ടേ നമോ തന്ത്ര തന്ത്രം സദാ സച്ചിദാനന്ദ സർവം പ്രണാസി അനുപേ അരുപേ സമസ്വ നിവാസി സദാ സിദ്ധതാ ബുദ്ധതാ ബൃഹദ്കർത്ത അതോ ഊർദ് അർദ്ധം അഗം ഊഗ ഹർത്താ വരം പരം പരമേശ്വരം പ്രോഷപാലം സദാ സർവദാ സിദ്ധാതാ ദയാലം അഷേദിയ പേദിയ നാമം അകാമം സമസ്തോ പരാജി സമസ്തസ്താമം തേരാ ജോര ചാചരീ ശാന്ത ജലേഹ ഥലേഹ പീത അപേഹ പ്രഭുഹ അജൂഹ അദേശ പേസ ഭുജംഗ പ്രയാത് ശാന്ത അഗാധ്യ അബാധ്യ നന്ദി സ്വരൂപേ നമോ സർമാനേ സമസ്തി നദാനേ നമസ്തമന്ദ്രനാഥേ നമസ്തമംഗ പരമാത്തെ നമസ്തമംഗ ഗംജേ നമസ്തമംഗ പഞ്ജേ നമസ്തമംഗ കാലേ നമസ്തമംഗ പാലേ നമോ സർവദേശേ നമോ സർപേശേ നമോ രാജരാജേ നമോ സാ സാജേ നമോ ഷാ ഷാഹേ നമോ മാഹ മാഹേ നമോ ഗീത ഗീതേ നമോ പ്രീതി പ്രീതേ നമോ രോഗ രോഗേ നമോ ശോക ശോകേ നമോ സർവരോഗേ നമോ സർവഭോഗേ നമോ സർവജീതം നമോ സർവീതം നമോ സർവജ്ഞാനം നമോ പരമതാനം നമോ സർവമന്ത്രം നമോ സർവജന്തരം നമോ സർവദൃശം നമോ സർവഗ്രസം നമോ സർവരംഗേതരഭംഗീ അനംഗേ നമോ ജീവ ജീവം നമോ ബീജ ബിജയ ഖിജയ ബിജയ സമസ്തം പ്രസിജയ കൃപാലം സ്വരൂപേ കുകർമ്മ പ്രണാസി സദാ സർവദാ സിദ്ധം നിവാസി ചർപട ശാന്ത ത്വപ്രസാദ അമൃത കർമ്മേ അമൃത ധർമ്മേ അഖാല ജോഗേ അചാല ഭോഗേ അചാല രാജേ അടാല സാജേ അഖാല ധർമ്മം അലാ കർമ്മ സർവം ദാത സർവം ജ്ഞാത സർവം പാനേ സർവം മാനേ സർവം പ്രാണം സർവം തരാനം സർവം ഭുക്ത സർവം ജുഗത സർവം ദേവം സർവം പേവം സർവം പാലേ സർവം സർവം കാലേ സർവം പാലേ റുവാല ശാന്ത ത്വപ്രസാദ ആദുരുപനാദ് മൂർത്ത ജോന പൃഖ പാര സർമാന്തരമാൻ ദേവ ബേബാദുദാര സർപ്പാലക് സർവകാലക് സർവകോപനകാല ജതർ തത്രാജീവതൂതുർപ്രസാദ ജാഗരുപരംഗ്നാരേഖ ആദപുരുഖ ഉദാർമൂർത്ത അജോന ആദ് അസേഖ ദേശ ഓർണേസ് ജാഗരുപരേഖനാരാഗ ജതർ തത്ര ദിശാ വിശാ ഹോയ ഫലോ അനുരാഗ നാം ഗാംബിഹീന പേഖ താമു ന ജായ സർമാൻ സർവതർമാൻ സദയ മാനതാഹേ ഏകമൂർത്ത അനേക

ചർപ്പണ ശാന്ത പ്രസാദ് സർവം ഹന്താ സർവം ഗന്താ സർവം ഖ്യാതാ സർവം ജ്ഞാതാ സർവം ഹർത്താ സർവം കർത്താ സർവം പ്രാണം സർവം തരാനം സർവം കർമ്മം സർവം ധർമ്മം സർവം ജുഗതാ സർവം മുക്താ സാബല ശാന്ത പ്രസാദ് നമോ നർഗനാശേ സദൈവം പ്രകാശയ നംഗം സ്വരൂപയ ഭംഗം വിഭൂത പരമാത്മ പരമാതെ സദാ സർവസാധേ അഗാ സ്വരൂപേന്ദ്രവാദ് വിഭൂത അനംഗി അനാമേ തൃഭംഗി തൃഗാമേ നൃഭംഗി സ്വരൂപേ സർവംഗി അനുപ നാ പോത്രേന പുത്രേന സത്രേന മിത്രേന താത്തേന മാതേന ജാതേന പാതേന്ദ്ര സാകം ശരീക മിത്തോമീഘ സദൈവം പ്രവാഹ അജാഹ അജാഹ ഭഗവതി ശാന്ത പ്രസാദ കേ ജാഹര ജഹൂര കെ ഹാജര ഹജൂര അമേശുൽ സലാമ സമസുൽ കലാമ കെ സാഹിബ് ദിമാഗ കൃഷ്ണ ചിരാഗ കെ കാമൽ കരീമ കെ രാജ കര ഹീമ കെ കരം കരജി ദഹന്ദ കെ രാജ കര ഹിന്ദ കരീമൽ കമാൽ കൃഷ്ണ ജമാല ഗനിമുൽ ഖരാജ ഗരീബുൽ നിവാജ ഹരിഫുൽ ശിഖന ഹരാസുൽ ഫിഖന കലങ്ക പ്രണാസ സമസ്തുൽ നിവാസ അഗഞ്ജുൽ ഗരീമ രജായ ഗര ഹീമ സമസ്തുൽ സുബാഹ കെ സാഹിബ് ഖരാഹ കെ നർക്കങ് പ്രണാസ ബഹസുൽ നിവാസ കെ സർബുൽ ഗവന മേസുൽ റബന തമാമുൽ തമീജ സമസ്തുൽ അദീസ അദേശുൽ ലേഖ മേസുൽ അബേഖ സമീനുൽ സമാഹ അമീക്കുൽ ഇമാഹ കരീമുൽ കമാല കെ ജുറത്ത് ജമാൽ ഹെ കെ അചലങ് പ്രകാശ കെ മിത്തോ സുബാസ കെ അജബ് സ്വരൂപ കെ മിത്തോ വിഭൂത കെ മിത്തോ പ്രസാഹ കെ ആത്മ പ്രഭാഹ കെ അചലങ് അനംഗ കെ മിത്തോ അപംഗ മദ്ഭാര ശാന്ത പ്രസാദ് മുൻമൻ പ്രണാമ ഗുണങ്കൻ മുദാമ അർബർ അഗാഞ്ച് ഹർണർ പ്രപഞ്ച് അൻഗൻ പ്രണാമ മുൻമൻ സലാം ഹർണർ ഖണ്ഡ് ഭർണർ അമണ്ഡ് അൻപനാസ് മുൻമൻ പ്രകാശ് ഗുൻഗൻ പ്രണാമ ജൽഥൽ മുദാമ അൻശുജ് അംഗ് ആസൻ അപുപ്മ അപാര ഗത്മിത് ഉദാര ജൽഥൽ അമണ്ഡ് ദിസ്വസ പണ്ഡ് ജൽഥൽ മഹന്ത് ദിസ്വസ വ്യാന്ത അനുപവനാസ തൃത്തുരാ സാജാൻ ബാഹു ഏക സദാ ഉവങ്കാർ ആദ് കഥനിയനാദ് ഖൽഖണ്ഡ് ഖ്യാല് ഗുർബർ അകാല് കർക്കർ പ്രണാമ ചിത്ചർനാമ അൻശുജ് ഗാത് അജുജ്നാബാത് അനുജ് അഞ്ജുഗാത് അന്നരാജ് ബാത് അൺ ടുട്ടുമണ്ഡ് ആരൺ ഠട്ട് അപാർ ആ ഡീഠ് തരം അത് ഡീഠ് കർമ്മ

സദ്ഗുരു ബിളയായ ദേവദൃഷ്ടോയി ഏ സർവണോ മേരെ ഹാവോ സാച്ചേ സുനോ പഠായ സാച്ചേ സുനനായ നോ പഠായ ശ്രീലായ സുനോ സദ്ബാണി ജിത് സുണി മന്ത്രന ഹരയാ ഹുവാ രസന രസമാണി സച്ച അലഖ വിടാണി താ